കുമരാഷ്ടവം ചാൻ നമ്പർ 3 ഓം ഷഡ്ഗ്രീവ പദയേ നമോ നമഃ സല്യൂട്ടേഷൻസ് ടു ദ ലോർഡ് ഓഫ് സിക്സ് ത്രൂട്ട്സ് പോയറ്റിക് റീഎൻഫോഴ്സ്മെന്റ് ഓഫ് ദ സിക്സ്